0: ഹിംഹമ ജിഹ്ഗിം വാ റഷഗ്യ മിസാലും അള്ളാഹ് മിസാല ജിസവി കൊമ്മെ ദിമായ കുന്തനവ സ്വഗിം വാ ഗുതുക എ റഷ റിസ്ഖു ആദിതെ ദെൻ അള്ളാഹുഗെ നിഅമത്തക എ റഷുഗെ മീഹും കാഫിർ വൂവെ ദെൻ എവരെൻ കൊങ്ങുളുനു കന്തവഗെ സബബും ബണ്ടഹാ ഹൂനു കമായി ബിരുവരിഖംഗെ ഫേരാ ലവ്വ എ ഖംഗെ റഹ എവരെൻ നം അള്ളാഹ് ദെക്കിവി
1: وَلَقَدْ جَاءَهُمْ رَسُولٌ مِّنْهُمْ فَكَذَّبُوهُ فَأَخَذَهُمُ الْعَذَابُ وَهُمْ ظَالِمُونَ
0: ہم اکاشاورم ایورنگ تیرین رسولا کو ایورنگ گاتا وڈا گتے فاہیں ایورنگ ای رسولا دوگ کلاوئے دن ایورنگ انیا ورنگ کم گاوا حال ایورنگ مچن عذاب آئے

വഹീ കുരവീമെ ബാത്തിലു മഗും എക്കിബാവെ സീദാ മൗഗാവ ഇബ്രാഹീം ഗഫാൻ ഗദീന ഖലേ ഗഫാൻ തബാവെ വടാ ഗന്നവാഷെ ഫഹെ മുഷ്രിക്കുംഗ തെരെങ് എഖലേ ഗഫാൻ നുവേ.

ഹിക്മതായി റിവിത് വാജായിക്കു ഖലേഗ് ഫാനുഗ വിരസ്കലാംഗ മഗ ഖലേഗ് ഫാനു ഗുവാല ഭാഷ അതി റിവിത് ഗുത്ഗ എവരെന്ന ജദലു കുറവാഷ് ഹമ കശവറും ഖലേഗ് ഫാനുഗ വിരി രസ്കലാംഗ ഇഖലാംഗ മഗും ഇക്കി ബാവികം വാ മീഹും മുളദ്ദിന ഒടുകം വെതി അതി തെതു മഗു ലിബുകം വാ മീഹും വെസ് മുളദ്ദിന ഒടുകം വനീ ഇഖലാംഗേ.

അൽമസ്ജിദുൽ ഹറാമുൻ അൽമസ്ജിദുൽ അഖ്സായൻ എക്കലാങ്ക അള റേഗണ്ടും ബൈഗാഗെന്തി രസ്ഖലാങ്ക ഹുസ്താഹിറുവന്തകമായ എയ് യഥാങ്ക വശാഗ തിമൻ റസ്ഖലാങ്ക ബർഖാല വിതന എയ് തിമൻ റസ്ഖലാങ്ക കുളദും വന്തകം ഗെ ഹെക്കിത്തവുകെ തെരയും ബൈ എക്കലേഗ ഫാന ദക്കെവുമട്ടകെ ഹമ കഷവറും എക്കലാങ്ക ഈ മുളങ് അസവാ ഒടികും വാ മുള ബല്ലവാ ഒടികും വാ റസ്ഖലാങ്കേ.

അതി റഷങ് ഹലാകു കുരവുമ തിമൻ റസ്കലാംഗ ഇരാദ കുരവാഫിനമ എ റഷഗ് തനവസ്കം ഗെ അഹുൽവരിന്ന തിമൻ റസ്കലാംഗ ഖിയമം ഗത്മം അമൃ കുരവമെ ദെയ് ഏവരിംഗ് എ റഷ്ഗാ ഫാസിദ അമൽ കോ ഖിയമം തിരിഖമം ബേരുവെ ഗണിതെ ദെയ് കോഫാഗെ ബസ്ഹുൾ ഏവരിംഗ് മച്ച ഹാക്കുവെ ദേ ദെൻ തിമൻ റസ്കലാംഗ ഇ റഷെ മുണിങ് ഹലാകു കുരവ്വാ നെതി കുരവ്വമെ.

0: അങ്കാദി ഉങ്കണ്ണാദി മുണിഫോയ് ഫിലുവാദിനുമുക
1: തെതുവരിക്കമ്മായകു
0: എക്കുവരിക്കമായകു
1: ഏറുവെസ് മിഹാറുവെസ് റയ്യതുണ്ണായകു റയ്യതുണ്ണ എമ്മിഗാതുക ദിവഹിരാജ്യകെ അടു
0: എങ്ങാ സതൃസ്തേക സാളിസ് നുയ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവ എമ്മെഗ ഹേർട്സ് എഫ് എം ബാൻഡ്

ബഹേ ഗൊത്തും ഇമാം മാലിക് റഹിമഹുല്ലാഹു ആ സ്വാൽ കുറവുമും ജവാബ് ഗാ വിദാളുവിയെ ഹേവക്കും ഹിതുമായി ഹാസ ഗൊത്തെ ബെഹട്ടുമായി ബൊടം അളാലുമ റയക്കായ ദുവാലെ മുളി മെഹ്മാൻ ദാരീഗെ മുദ്ദത്തക്കീ തിന്തുവഹെ ഇമാം ഖത്താബി റഹിമഹുല്ലാഹു വിദാളുവിയെ ഫുറത്തമ ദുവഹുഗാ ഹാസ ഗായക്കമെ മെഹ്മാനുണ്ണാ ദേതരെ ബെഹട്ടുമെ ദെവണ അതി തിംവണ ദുവഹുഗ എമീഹെഗ്ഗെ അതുഗാഹുരി എച്ചക്കും കാന്തീ ഹെതുമെ ആദവെഗിൻ കായുളേ എച്ചക്കവ്വുര ഇതുരു നുകുറുമെ തിന്തുവഹവ്വുര ഇതുരു വെജ്ജ നമ എയ്യ സദകാതിക്കെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു വിദാളുവെഫാവേ എമീഹെഗ്ഗെ ഗാതം മെഹ്മാനക്കു അതുവെജ്ജ നമ മെഹ്മാനട്ടക്കാ വാ ഹക്കുതക്കെവ്വയെ എക്കം വണീ തിൻ ദരജ കഷെ വാജിബു മിംവറക്കായ് മുസ്തഹബ്ബു മിംവറക്കായ് സദഗാതുഗ ഗൊതുഗാ ദേവേ മിംവറക്കെ വാജിബ് മിംവറക്കീ റയക്കാ ദുവാലെ.

0: ആരാണ് അബ്ദുൽ കോമസ് രക്ഷിക്ക ദേവത്തോ ബാലന്തോ
1: രക്ഷിക കുളിവർത്തോ ബാവരെ ലംഗോസ്ലം വാണ
0: രാകിൻ
2: രബ്ബാ
0: രാകിൻ പ്രോഗ്രാം കോ ബാവരെ വേ മൈബോതെ കുട കുട മസക്കതെ കൊല്ലം വെസ്
2: രബ്ബാ
0: രാകിന്ന എഹമ ദത്തമെൻ ഈദാ ഗുളെ സ്വാലെ കൊല്ലാണ രാകിൻ ജേനി ജവാബ് ദെങ്ങെ ജവാബ് ദിനിമ രാകിൻ ഗെണന്താണ ഗുരുവത ദെൻ പ്രോഗ്രാം നിമെൻ കാരവീമ ദത്തമെൻ ഗുരുന ഗാണ ഗുരും മിനഗണി ഫസ്കുദെ എഹമ രാകിൻ ഗുരുക ഹിമനെജ്ജിയാമു രാകിന ഇനാം ലിബികെന്താണ ഇങ്ങെ
1: ഇനാം ലിബികെൻ ഗുളാലി മണ്ണമാണ് ഇനാം ബാല
0: ജവാബ് ഈദും ബാരിക്
1: രാകിന്
0: രാകിൻ മീ വണി ഗുരുത ഗൊസ്സേങ്ക എഹമ പ്രോഗ്രാം നിമെന്തെ അടു ഹാലച്ചെ എഹമ രാകിന വക്കിവല അണിങ്ങെ വര ഉഫാവച്ച രാകിന ബദ്ദവേമ
1: എമ രാകിൻ വസ് മീ ഹിമനുണി രണ അസാണ ഗുരുവത്തുക മീ ലിസ്റ്റ് രാക്കിൻ വസ് ഹിമനിജ് ജെഹമീമ പ്രോഗ്രാം നിമെന്ദെ അടുവാഹാലം തിബീമ ഇംഗിഗൻ ദാണ കൊങ്കുദിന്ന കത്തോ
0: ഇനാം
1: ലിബെനി
0: തികുതി അതിവസ ഗുളമുന് ദാം വെയിങ്ങെ തിനെ തിനെ ഹതരെ സുമെൻ ഹയ മിനംബര മീഗേതുരും തികുതിന പി എസ് എം എയാ മെദുവരി കൊവസ് പ്രോഗ്രാം ഗ ബാവരി വെവേനെ കുരിയം മിദനി
1: ഈദ് ഗോങ് മി പ്രോഗ്രാം
0: ദേ മിയദകേ മി പ്രോഗ്രാം ഗ എംമ ഫഹുദു വസ എമ തികുദിവാണ ഫുർസത് ഗ ബേണു ഹിഫൈങ്ങെ
1: ദെങ്ങനക ഈ ബഡു ഈദു ഗ രാജഗേകി കാങ്കൊൾതോഗ കുരിയക് ഗെന്ദ ഹരകേത കുടുകു ദിങ്ങെ ഹവീരുഗെ എകേകി മസക്കേതക ബേഗതും വസ മൗലുമാതി ബഗേനസ് ദെങ്ങനക ദിവേ രാജഗ അടുഗെ ടീം മിഹാര സെൻട്രൽ പാഹ ഗ ഹരകേതരി വമും മിദനി അസദത്തമെങ്ങെ വാഹകതവസ് എ ബഗേനസ് തെം മിതനുഗ അസദത്തമെ കുദിന്ന വാഹകതക്ക മസക്കേതം എബ കുരിയക് ഗെന്ദെ എവസ് ഹമ മി പ്രോഗ്രാം ഗെ ബഗേനസ് തെം
0: ദെങ് അനേ ദതമെ ദെമെ ഗുളാലെ ഏത് ഫുട്ടവസ്തോ ഏത് ഫുഷിഗെ കുട കുതിങ്ങെ ഹവിര കുറിയതാകെ ബലാലം
1: ജൈഷൻ ബേ ബുണി ഏത് ഫുഷിഗെ ഫഹജ്ജ ഹൈറു ഹരകത്ത ഫിഷേണ വാഹക ദെൻ ഹമ കുടേരു കൊളഗെ തെരേഗ ഏത് ബാ ഏത് ഫുഷി കുട കുതിങ്ങെ ഹവിരുഗെ മൗലുമത്ത വെസ് ഗെനസ് തെവേതോ ദത്തമെ ബലാണ
0: മിഹര ഫസ്കർ തിരിസ് തേ ഹിംഗാഫ മിവണിദോ എമേമ വര ഫോരിഗ ഏത് ഫുഷി കുട കുതിങ്ങെ ഹവിരുസ് കുറിയ ദാണികമ ദത്തമെ മി ഉമ്മീദ് കുറണി
1: വര ബാവറു കുളിവർത്ത എക്കി എക്കി രാഡ്രഷു ഗവസ് എബ കുറിയദ്ദേ ബാ ഏത് ഫുഷി ഗവസ് അലിഫ് അലിഫ് കുളഹു ഗവസ് ഹെൺകു ബാ തുളാദു ഗവസ് നൂണു കെന്തിക്കുളുദു ഗവസ് നൂണ തൊളു ഗവസ് അതെങ്ങനെ കാതാലു തൊളു ഗവസ്
0: നൂൺ മണതു ഗവസ് വര ഗിണ
1: തൊളുണി മമ്മിയോത്തി നൂണു അതൊളു കുജ്ജക്കായ ഗുളാ ലൈഫ
0: എങ്ങനെ അസ്സലാമു അലൈക്കും യശ
1: നൂണത്തുളുകെ കൊണ്ട രാശകോ യശ എമ്മത്തി ഗുളാ ലൈഫ കുടഫരി
0: വര ഫരി ഫരി കുട രാശെദ്ദോ
1: എം വികന്ത കുട ഫരി കേണി എം വികേണി കൊവ കുട ഫരിഗ കൊൻ ഹരകത്തക മ്യോതി കൊൻ കുളിവരുതക
2: വാലമോ
1: വാദമു എഹമ്മണി മിഹാരസ് വാദമതനുക വാദ അമന്ത മിഹാരസ് തീനി
0: ബലാലങ്കോസ്തോ യശ കൊണ്ടിമുക സപ്പോർട്ട് കുറണി
2: മമ്മ